0: ദാരിദ്ര്യവത് ദുഃഖം നാസ്തി ജ്ഞാനാത് പരം സുഖം നാസ്തി ജ്ഞാനാത് പരം സുഖം.
1: There is no other disease which is worse than that of miserliness. There is no other greater enemy than one's own anger. There is no other misery beyond poverty. There is nothing that gives greater joy than wisdom.
0: Prema swarupulara.
1: Embodiments of love.
0: Prema anna. അഹം അന്ന, ആത്മ അന്ന, നേനു അന്ന, ഇവന്നീ കൂടുന്നു പര്യായ പദമലേ. അന്നിട്ടിക്കിനി ഒക്കേ അർത്ഥമേ.
1: പ്രേമ, ലവ്, അഹം, ആത്മ, ദ സിംഗിൾ ലിറ്റിൽ വേർഡ് ഐ, ദർ ഓൾ സിനോണിംസ്, ദേ മീൻ ദ സെയിം.
0: കനുക പ്രതി വ്യക്തി കൂടുന്നു
1: ചൂസ് ഗ്രേറ്റർ ജോയ് than wisdom.
0: Prema swarupulara.
1: Embodiments of love.
0: Prema anna.